ആകാശവാണി മടിക്കേരി. ശ്രോതൃകളെ, സമയ 6:10:19. ഭക്തി സംഗീതദ കാര്യക്രമ ഉദയരാഗ. ശ്രോതൃകളെ, മൊതലിഗെ കേളോണ അല്ലമ പ്രഭുഗള വചന. ഗുരു ശിഷ്യ സംബന്ധക്കെ ലിംഗവ ധരിസുവരയ്യ. ഹാടിത്തരെ രമേശ് ചന്ദ്ര.